0: ഉപാധിയാക്ക്. ബിസിനസ്, കമ്പ്യൂട്ടിംഗ്, ഡിസൈൻ, ഡേറ്റാ സയൻസ്, എഞ്ചിനീയറിംഗ്, ലാംഗ്വേജസ്, സൈക്കോളജി ഹോൾ, ലോജിസ്റ്റിക്സ് എന്ന അൺഷേക്കിംഗ് സമ്പൂർണ്ണ കരണ്. അതും അമതന്ന് ബിന്ദുവായി എക്കായിക്കായി ഹത് സിത്തി സ്ഥിതിഹ NIPM ദ സിറ്റി യൂണിവേഴ്സിറ്റി ദ പ്ലേസ് ടു ബി.
1: ഇത്തരം ഗിനുമക്കട് സിയേട്ട ഹതക് ദക്വാ ഇഹല്ല പോളിയക്കത്തലു പുതുമ ഹിതന വാസിയേക്ക് LB പ്രീമിയർ സേവിങ്സ് ഇത്തരു കരണ പുതുമ ഹത അമതന്ന് ബിന്ദുവായി എക്കായിക്കായി ദകൈ ദേസിയൈ ദേസിയ ഫീച്ചർ റേറ്റിംഗ്സ് A-LKA ഔട്ട്ലുക്ക് സ്റ്റേബിൾ ലിയാപതിഞ്ച് മൂല്യ സമാഗമകി.
2: അതിവിശ്വസനീയ ഗമനകട്ട് ജെറ്റാക് ഇലക്ട്രിക് സ്കൂട്ടർ. കിലോവാട്ട് പേ 3.5 ലിഥിയം അയൺ ബാറ്ററിയ. കിലോവാട്ട് 3.1 മോട്ടറിയ. ലിറ്റർ 35 സ്റ്റോറേജ് പാസുകമ. ഡേവിഡ് പീരിസ് ഇ മൊബിലിറ്റി വെത്തി വെടി വിസ്തര സന്ധാ ബിന്ദുവായി എക്കായിക്കായി ഹത്തറ ഹത് സി ഐ 550 അമതാൻ.
3: അമ്മേ മന്ദമായി മേസരെ വെടിയമ്മ ലക്കുണു ഗന്നെ നേനെ മന്ദമായി വെടിയമ്മ ഗന്നെ
4: ഹരി ഹരി അപ്പി ബലമുക്കോ എനം സിയത പോക്കറ്റ് മണി പ്രശ്നവലട്ട് കൗദ ഹരിയട്ടമ ഉത്തര ദെന്നെ കിയല
5: ഹരിയട്ട ഉത്തര ദുന്നോത് റുപ്യൽ 5000 കുത്തമ്മന പഹവസരെ ഇന്ദം 11 അവസര വെനകം ഇഗന ഗന്ന ദുവേ പുത്തേ ഒയാലടൈ മേ അവസ്ഥാവ
6: ദന്മ തരവഗെ നമൈ കമൈ വസരൈ ബിന്ദുവൈ 714 151 151 ട്ട് വാട്സ്ആപ്പ് കരന്ന സത്യ ദവസ് പഹേമ ഉദേ പഹൈ കാലട്ട് സിയത എഫ്എം മഹന്ന
7: സിയത പോക്കറ്റ് മണി അനുഗ്രഹയ
8: റുപ്യ 1000ക മൂലിക തൻപത്വകിൻ അരബന്ന വാർഷിക പോളിസിയേട്ട 4.5 സഫല പോളിസിയേട്ട 4.9 സർവോദയ ഡെവലപ്മെന്റ് ഫൈനാൻസ്
9: അത് കാലി ഒന്നും ആയോജനയ ബ്രാൻഡ് ന്യൂ ബജാജ് ത്രിരോധ രഥയ മാസിക വാരിക്ക് റുപ്യാൽ 25,228 സീറ്റ് ദാൻ ദിവയിന പുറ DPMC പ്രദർശനകാർ സാഡിയിൽ വരുൻകിൻ
10: അത്തേമിറ്റ് എത്തിയന കാലത്തേക്കും വെട കറകാൻ വിധിയ ഗന ഉപദേശ ദിന്നണം ഓണത്തരം കട്ടി ഇന്നു ഹെബൈ അത്തമിറ്റ പൊട്ട സറു കറകണ്ട ഗെയിമക് ഗഹണ്ട ലാസ്റ്റീനകുട്ട ഒയ ഉങ്ക അയ ബിസി നദ് ജീവിതേ കൂട ദാഗണ്ട കുടമടേ കൊട്ടു എന്ന മിനിസ്സു തമങ്കിമ കീല ട്രാക്ടറയാ ഗണ്ട് ഹാവസ്റ്ററയാ ഗണ്ട് ലോറിയാ നത്തം പൊടി കാറക ഗണ്ട് ആസായി ഈ ആസാവ ഇഷ്ടകര ഗണ്ട് അത് ഹെട്ടമ സർവോദയ ഡെവലപ്മെന്റ് ഫൈനാൻസ് എക്കട്ട ഗിയാനം അത് ഹണ്ണത്തി വാസിയാക്ക് അമ്പ വേണോ വാസിയ മുഖത്ത് തന്നോ സല്ലി ആപ്പഹു ഗെവണ്ട തീന്നെ യലട്ട മഹട്ട് യലട്ട മഹട്ട് 13:19 දැන් ගන්නකො කෝල් එක අහන්නකො යලට මහට ගෙවන්න දෙන කතාව ඇත්තද කියලා
11: මේක හරිම වටින වැඩක් සර්වෝදය ඩෙවලොප්මන්ට් ෆයිනෑන්ස් වැඩක් නෙති
12: මේ කතාව පටන් ගන්නෙ රූකාන්තගේ
13: සුවඳ දෙන මල් වනේ
12: රයිනි තින් චුට්ටක් දඟයිනේ එතකොට වින්ඩි එයා තමයි මේ කතාවේ ප්‍රින්සස්.
13: මුම්බයි මාගේ මුළු ජීවිතේම හීන පෙම්පුරානේ.
12: සනුක තමයි
13: කුමාරයා.
12: මේ කතාවේ එක තැනකදී අපිට අතුල අධිකාරිව මුණ
13: ගැහෙනවා.
12: ඉතින් කතාවේ ලස්සනම ටික අහගන්න මේ 23:07 සිනමන් ලේක් සයිඩ් ඉම්පීරියල් කෝට් එකට එන්න.
14: ഹതലിസ്
15: ഫസറക ഡേവിഡ് പീരിസ് വിശ്വാസ്യ സമഗിന്നന ബജാജ് ചെട്ടൻ